ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 27 തീയതി, ശനിയാഴ്ച. ഗ്രാമകേരളം, തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV സ്ട്രെയിറ്റ് ഐലൻഡ്, സ്വരാജ് ദ്വീപ്, ലോങ് ഐലൻഡ് വഴി നാളെ രാവിലെ 6 മണിക്ക് രംഗത്തേക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. MV റാണിച്ചങ്ക നാളെ രാവിലെ 6:15 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. MV ജോളി പോയി നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന MV ബംബൂക്ക അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ ഉച്ചകഴിഞ്ഞ് 2:30 MV റാണിച്ചങ്ക ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV രംഗത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. 14-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: ഗോയിങ്കാസ് ലേക്കർ ആയാ ഹെ ഗണേഷ് പൂജ കാ നയാ കളക്ഷൻ. ത്യോഹാർ കി ഖുഷിയോ കെ സാത്ത് അപ്നെ സ്റ്റൈൽ മേ ലൈയേ ഏക് നയാ രംഗ്, നയേ ഡിസൈൻ, ഖൂബ്സൂരത് രംഗ് ഓർ ബജറ്റ് ഫ്രണ്ട്ലി കീമതേ, സബ് കുഛ് ഏക് ഹി ജഗഹ്. ഇസ് ഗണേഷ് പൂജ അപ്നെ ത്യോഹാർ കെ ലുക്ക് കോ ബനായേ ഓർ ബി ഖാസ് ബിനാ ബജറ്റ് കി ചിന്താ കെ. തോ ആജ് ഹി ആയേ ഗോയിങ്കാസ് ഓർ ചുനിയേ അപ്നാ പസന്ദീദാ കളക്ഷൻ. ഗോയിങ്കാസ് ഹർ ത്യോഹാർ ആപ്കെ സ്റ്റൈൽ കെ സാത്ത്.
0: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ. നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 12 ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. പരിക്കേറ്റവരുടെയോ രോഗികളുടെയോ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനത്തിന്റെ ആദ്യ ലക്ഷ്യം. രണ്ടാമത്തേത്, പ്രഥമ ശുശ്രൂഷ നൽകി അണുബാധ ഒഴിവാക്കാൻ ശ്രമിച്ച് പരിക്കേറ്റ വ്യക്തിയുടെ അവസ്ഥ കൈകാര്യം ചെയ്യുക എന്നതാണ്. ഇനി മൂന്നാമത്തെ ലക്ഷ്യമെന്നത് പരിക്കേറ്റ വ്യക്തിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്നത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുക എന്നതാണ്. ലോക പ്രഥമ ശുശ്രൂഷ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നത് ഈ അറിവ് കേവലം ഒരു പാഠപുസ്തകത്തിൽ ഒതുങ്ങേണ്ട ഒന്നല്ല എന്നതാണ്. അത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം. ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയും എന്ന ആത്മവിശ്വാസം നൽകുന്നതോടൊപ്പം മറ്റൊരാളുടെ ജീവൻ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്കും ഈ ദിനം നമ്മെ നയിക്കുന്നു. ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിൽ ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദം നേടിയവർക്കും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 40 വയസ്സിൽ കൂടാൻ പാടില്ല. ശ്രീ വിജയപുരം മുനിസിപ്പൽ പരിധിക്കുള്ളിൽ താമസിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഈ നിയമനം തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India.

0: മഴയുടെ നാനാർത്ഥങ്ങൾ ചിത്രീകരണം. രചന പത്തിയൂർ ശ്രീകുമാർ.
1: മഴയെക്കുറിച്ചാണ്. പല താളത്തിൽ എഴുതിയ കവിത പോലെ സർവഭാവങ്ങളോടെയും സമ്മതിക്കുന്ന മഴ മണ്ണിനെയും മനസ്സിനെയും കഴുകി ശുദ്ധമാക്കുകയാണോ എന്ന് തോന്നും. അപ്രതീക്ഷിതമായി ഇരുണ്ടുകൂടിയ കോണുകളിൽ നിന്ന് പരിസരം നടക്കുന്ന ഒരു ഇരമ്പൽ. പലപ്പോഴും ഇരുട്ട് വെളുക്കുമ്പോൾ താമസിച്ചിരുന്ന വീടും പരിസരവും അടർന്നു വീണ മലയുടെ അടിയിലായിരിക്കും. ആരെല്ലാം രക്ഷപ്പെട്ടു, ആരെല്ലാം ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരാത്തവണ്ണം അപ്രത്യക്ഷമായി, മുറിവേറ്റവർ, ബോധം നഷ്ടപ്പെട്ടവർ, ഒരിക്കലും ഒടുങ്ങാത്ത നിലവിളികൾ. അതും മഴയാണ്. എത്രയധികം മഴകൾ ഈ കൊച്ചു കേരളത്തിൽ! പട്ടുനൂൽ പോലെ മുഖത്തും ചുമലിലുമൊക്കെ വീഴുന്ന നൂൽ മഴ, 40-ാം നമ്പർ മഴയെന്നും വിശേഷണം. കാരണം, നെയ്ത്തുകാരൻ വസ്ത്രം നെയ്യാൻ ഉപയോഗിക്കുന്ന നൂലിന്റെ കണക്കാണ് 40-ാം നമ്പർ. ഒളിച്ചു കളിക്കുന്ന ആർദ്രമായി പെയ്തിറങ്ങുന്ന ചിങ്ങമഴ. മഴയ്ക്കിടയ്ക്ക് സൂര്യനെയും കാണാം. ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ് ചിക്കുപായയിൽ നെല്ലുണക്കാനിടുമ്പോൾ, കച്ചി അതായത് വൈക്കോൽ വിരിച്ചിടുമ്പോൾ, എല്ലാം നനയ്ക്കാനെത്തുന്നതും ഈ ചിങ്ങമഴയാണ്. ഉച്ച കഴിയുമ്പോൾ മിന്നലും ഇടിയുമായി എത്തുന്ന തുലാമഴ. തട്ടുംപുറത്ത് ഉണക്കത്തേങ്ങ പെറുക്കിയിടുകയാണെന്ന് ഇടി കേൾക്കുമ്പോൾ അന്നത്തെ ബാല്യം പറഞ്ഞിരുന്നു. കുംഭമഴയത്ത് എല്ലാം കഴുകി വെളുപ്പിക്കുകയാണ് എന്നൊരു വിശേഷണമുണ്ട്. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞു പോകും. മീനമാസത്തിലെ മഴയ്ക്കും സവിശേഷതകളേറെയാണ്. മീനം 20 കഴിഞ്ഞ് മഴ പെയ്യും. മീനം 27 വിത്തിടും ചിങ്ങത്തിൽ കൊയ്യുന്നതിന്. മീനമഴ വിഷു വരെ തുടരും. ഇനി ഇടവപ്പാതി എന്ന കാലവർഷം. ഇടവം മിഥുനം കർക്കിടകം എല്ലാം മഴയാണ്. ചോർന്നൊലിക്കുന്ന വീടും ഈർപ്പം കയറിയ തറയും പുക പൊങ്ങാത്ത അടുപ്പും പട്ടിണിയിൽ മുങ്ങിയ വീടും അക്കാലത്തെ സാധാരണ ജീവിതത്തിൻ്റെ നേർചിത്രമായി.

പശ്ചിമഘട്ടത്തിൽ സവിശേഷമായി ഇടുക്കിയുടെ ഉയർന്ന പ്രദേശങ്ങളിലും താഴ്വരകളിലും തൂളുമഴയും കല്ലുമഴയുമാണ്. തൂളുമഴ ചാറ്റൽ മഴയാണ്, കല്ലുമഴ ആലിപ്പഴം പൊഴിയുന്നതാണ്. കർക്കിടകത്തിൽ പെയ്തു തീരാത്ത തോരാമഴ. ഈ തോരാമഴ കർഷകന്റെ ഉള്ളിൽ കണ്ണീരായാണ് പെയ്തിറങ്ങുന്നത്.

ഒരാണ്ടത്തെ അധ്വാനമാണ് വെള്ളം കയറി അളിഞ്ഞ് ഉപയോഗശൂന്യമായി പോകുന്നത്. വെറുതെ നോക്കി നിൽക്കാനേ കഴിയൂ, കാരണം അകത്തും പുറത്തും മഴയാണ്. പുല്ലുമേഞ്ഞ വീടും ചോർന്നൊലിക്കും, വിള നഷ്ടപ്പെട്ടവൻ്റെ കണ്ണീര് പോലെ. പുല്ലുവീടിൻ്റെ ചോർച്ച കമുകിൻ പാള മുറിച്ചെടുത്ത് തിരുകി തൽക്കൽ

0: ഒരാണ്ടത്തെ അധ്വാനമാണ് വെള്ളം കയറി അളിഞ്ഞ് ഉപയോഗശൂന്യമായി പോകുന്നത്. വെറുതെ നോക്കി നിൽക്കാനേ കഴിയൂ, കാരണം അകത്തും പുറത്തും മഴയാണ്. പുല്ലുമേഞ്ഞ വീടും ചോർന്നൊലിക്കും, വിള നഷ്ടപ്പെട്ടവൻ്റെ കണ്ണീര് പോലെ. പുല്ലുവീടിൻ്റെ ചോർച്ച കമുകൻ പാള മുറിച്ചെടുത്ത് തിരുകി തൽക്കാലത്തേക്ക് അടയ്ക്കാം. നഷ്ടപ്പെട്ട ചീനിയുടെയും ചേമ്പിൻ്റെയും മറ്റ് നടുതലകളുടെയും നഷ്ടത്തിൻ്റെ ചോർച്ച അടയ്ക്കാൻ യാതൊരു വഴിയുമില്ല. ഇപ്പോൾ മഴ മേഘഗർജനമായി ഉരുൾപൊട്ടലായി ഒരു പ്രദേശം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ദുരന്തമായി. മണ്ണിനെ വിപണി വിഴുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മഴ ഭീതി ജനിപ്പിക്കുന്ന പ്രതിഭാസമായി മാറിയത്. പ്രകൃതിയുടെ വരദാനമാണ് മഴ എന്നൊക്കെ കേൾക്കാൻ സുഖമുണ്ടെങ്കിലും 2018 മഹാപ്രളയം മുതൽ മലയാളിക്ക് മഴ മറ്റു പലതുമായി. മണ്ണിന് പുളകമണിയിക്കുന്ന മഴത്തുള്ളികളെന്ന് പലരും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറെക്കാലമായി നമുക്ക് മഴയുടെ ഭീകരമുഖം മാത്രമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മഴയെ കാലാവസ്ഥയെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. പക്ഷെ കാലാവസ്ഥ സൃഷ്ടിക്കുന്ന സർവനാശത്തെ പ്രത്യാഘാതങ്ങളെ മയപ്പെടുത്തുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. വാഴയില ചൂടിയും ചേമ്പില ചൂടിയും പള്ളിക്കൂടത്തിൽ പോയ ഒരു ബാല്യത്തിന്റെ ഉടമസ്ഥർ നമ്മളിൽ എത്ര പേരിലെങ്കിലുമുണ്ട്. അക്കാലത്തെ മഴയെ നമുക്കൊക്കെ സഹിക്കാൻ കഴിയുമായിരുന്നു. ഇന്നോ ഒരു മേഘവിസ്ഫോടനത്തിന് ശേഷം മല അപ്പാടെ ഇടിഞ്ഞു വീണ് ഒരു പ്രദേശത്തെ ആകെ വിഴുങ്ങുന്ന ദയനീയതയ്ക്കാണ് ഇന്ന് സാക്ഷിയാകേണ്ടി വരുന്നത്. കയ്യേറി മാനഭംഗപ്പെടുത്തിയ ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന മണ്ണെങ്കിലും വരും കാലത്തേക്ക് വേണ്ടി നമുക്ക് സംരക്ഷിച്ചെടുക്കണം. കാരണം നമുക്ക് ശേഷമുള്ള തലമുറയ്ക്കും ജീവിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. പ്രകൃതിയെ സംരക്ഷിച്ചാലേ മഴയുടെ രാക്ഷസഭാവത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതാ ശകലം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ.
1: പ്രകൃതിയെ രക്ഷിക്ക, വസുധയെ വന്ദിക്ക, തരുനിരകൾ പാലിക്ക, ജലധിയെ പൂജിക്ക, ജനനിയെപ്പോലെ ഈ ഉലകിനെ സ്നേഹിക്കുക.

മഴയുടെ നാനാർത്ഥങ്ങൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം ഷീലാരാജ്, ആലാപനം രാജ്മോഹൻ കൂവളശ്ശേരി, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ, നിർവഹണം ജി സന്തോഷ് കുമാർ.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജി ആർ.